അടുത്ത് നീക്കേല ദയരാതു രാമസ്വാമി ശിവൻ പാടൽ സരസാംഗി രാഗം കണ്ടചാപ്പുതാളം.